0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ വിവേക് മൂഴിക്കുളം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്ക് ശ്രീ ഇ ബി ജയപ്രകാശ് വയലിൻ, ശ്രീ തൃശൂർ ബി ജയറാം മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കണ്ണൻ ഖടം. ആദ്യം കാനഡ രാഗത്തിൽ ബാലാംബികായാം എന്ന കൃതികൾക്കാം ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Vivek Mozhikulam. He is accompanied on the violin by Shri E.B. Jayaprakash, on the mridangam by Shri Thrishur B. Jayaram, and on the ghatam by Shri Tripunithra Kannan. He begins his Carnatic classical vocal recital with a composition of Muthuswami Dikshidhar, Balambigayam, in the rag Kannada, set to Adithal.

0: ഇനി ജനരഞ്ജിനി രാഗത്തിൽ നന്നു ബ്രോവരാധ എന്ന കൃതികൾക്കാം മിശ്രചാപ്പ് താളം ശ്യാമശാസ്ത്രി രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, നന്നു ബ്രോവരാധ. ഇൻ ദ രാഗ് ജനരഞ്ജിനി സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: അടുത്തതായി ത്യാഗരാജ സ്വാമികൾ രചിച്ച നീ വാടനേ ഗാന എന്ന കൃതി കേൾക്കാം. രാഗം സാരംഗ, മിശ്രചാപ്പ താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നീ വാ നീ ഗാന. ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു മിശ്രചാപ്പ താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വിവേക് മൂഴിക്കുളം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ ഇ.ബി. ജയപ്രകാശ് വയലിൻ, ശ്രീ തൃശൂർ ബി ജയറാം മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കണ്ണൻ ഖടം. ഇനി മാമവസദ വരദേ എന്ന കൃതി കേൾക്കാം. രാഗം നാട്ടക്കുറിഞ്ചി, രൂപക താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Sri Vivek Moozhikulam. He is accompanied on the violin by Sri E.B. Jayaprakash, on the mridangam by Sri Thrishur B. Jayaram, and on the ghatam by Sri Tripunuthara Kannan. Next is a composition of Maharaja Swadhi Thirunal, Mamava Sada Varadi, in the rag Natakurunji, set to Rubakathal.

0: അവസാനമായി ദ്വിജാവന്തി രാഗത്തിൽ തരുണി ഞാൻ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: ശ്രീ വിവേക് മൊഴികുളം കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, തരുണി ഞാൻ ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് ശ്രീ വിവേക് മൂഴിക്കുളം അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ ഇ ബി ജയപ്രകാശ് വയലിൻ, ശ്രീ തൃശൂർ ബി ജയറാം മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കണ്ണൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Sri Vivek Mozhikulam. Accompanying artists were Sri E. B. Jayaprakash on the violin, Sri Thrishur B. Jayaram on the mridangam, and Sri Tripunithra Kannan on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി രമാ രാമയ്യ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ചെങ്ങന്നൂർ ലെവിൻ കെ വിജയൻ മൃദംഗം. ആദ്യം രഞ്ജനി രാഗത്തിൽ പ്രണമാമ്യഹം എന്ന കൃതി കേൾക്കാം. മിശ്ര ഝമ്പതാളം മൈസൂർ വാസുദേവാചാർ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇൻ ദ മ്യൂസിക്. Listen to Carnatic classical vocal recital by Shrimati Rama Ramayya. She is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri Chengannur Levin K. Vijayan. She begins a Carnatic classical vocal recital with a composition of Mysore Vasudevachar, Pranamamiham, in the rag Ranjani set to Mishra Jambatal.

0: ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ. ശിവല പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. സൗമിത്രി ഭാഗ്യമേ ഇന്ദ് രാഗ് ഖരഹര പ്രിയ സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി ലതാംഗി രാഗത്തിൽ പാപനാശം ശിവൻ രചിച്ച വെങ്കടരമണ എന്ന കൃതി കേൾക്കാം. രൂപക താളം.
1: ലിസൺ ടു അ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ വെങ്കടരമണ ഇൻ ദ രാഗ് ലതാംഗി സെറ്റ് ടു രൂപക താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി രമാ രാമയ്യ പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ചെങ്ങന്നൂർ ലെവിൻ കെ വിജയൻ മൃദംഗം. ഇനി ഭട്ട്ദീപ് രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. മിശ്രചാപ്പത്താളം.
1: This is Ragam 24/7 DTH. Anytime,

0: അവസാനമായി ബഹുദാരി രാഗത്തിൽ ഗുരുരായര നമ്പിരോ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. ആദിതാളം
1: ശ്രീമതി രമാ രാമയ്യ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് ദേവർനാമ ഓഫ് പുരന്ദരദാസർ ഗുരുരായര നമ്പിരോ ഇൻ ദ രാഗ് ബഹുദാരി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി രമാരാമയ്യ പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ചെങ്ങന്നൂർ ലെവിൻ കെ വിജയൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി രമാ രാമയ്യ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ ചെങ്ങന്നൂർ ലെവിൻ കെ വിജയൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
0: ഇപ്പോൾ വിദ്യ പാടിയ ഭജൻ കേൾക്കാം. ആദ്യം നാരായണ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം ശുദ്ധ ധന്യാസി, ഖണ്ഡചാപ്പ് താളം.
1: ലിസൺ ടു ഭജൻസ് ഓഫ് വിദ്യ. ഷി ബിഗിൻസ് ഹർ ഭജൻ വിത്ത് ദേവർനാമ ഓഫ് പുരന്ദരദാസർ നാരായണ ഇൻ ദ രാഗ് ശുദ്ധ ധന്യാസി സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: ഇനി ആദരവ് തന്തരുൾവായ് എന്ന് കൃതി കേൾക്കാം. രാഗം ബിഹാഗ്, ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് ആദരവ് തന്തരുൾവായ് ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യ പാടിയ ഭജൻ. അടുത്തതായി ശുഭപന്തുവരാളി രാഗത്തിൽ രാമരാമ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. ആദിതിശ്ര നട.
1: This is Ragam 24/7 DTH, anytime Indian music. This is Ragam 24/7 DTH, anytime Indian music. You are listening to Bhajans of Vidya. Next is Devarnama of Purandar Dasar, Rama Rama. In the rag, Shubha Bandhu Varali, set to Adi Thal, Tishranada.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് വിദ്യ പാടിയ ഭജൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഭജൻസ് ഓഫ് വിദ്യ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T. H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on mridangam and G. Manohar on khadam. Adim Bhairavi ragathil Khandajadi Adathala varnam, Viriboni. First item of this concert is a Bhairavi raga varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക. രാഗ നാട്ട സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel Anytime Indian Music.